ബ്രാന് കനകസഭ്യാപരഭൂമദാന് ന്യൗലീകർമ്മകലഭവാസന ജയനമാർഗസംയമത സാധന നിമഖ നിമക്കർ ശ്രീർകടാവ താപി ഹോമേ മേൽന ജാവേ ഹർക്കേ നാം സംസർഗശനാഹേ നാന ഗുരുമുഖ നാമ ജപത് ഗത് പാഹേ മന കാമന തീർത്ഥദേ ഷുട ഗർഭഗുമാന മന്തേ ഹുട്ടായ സൂജകരാ ദിന സര രാത് മന കീ മേൽന തന്തേ ജാത് ഇസ് ദേഹി കൗ ഭവ സാധന കരേ മന്തേ കഭൂ ന ഭിഖയാ ടര ജൽ തോ വൈഭവ ദേ അനീത് സുദ്ധ കാവേ കാച്ചി

അനുഗജത്തിനും കർത്തൃഷന്നാത്രപ്പ നാനക ബുല്ലേ സഹ സുബായ ചാർ പദാർത്ഥ ജേകോ മംഗേ സാധ ജനാ കി സേവാ ലാഗേ ജേകോ ആപനാ ദുഃഖ മിട്ടാവേ ഹര ഹര നാമ ഹൃദയ സദഗാവേ ജേകു അപ്നി സോഭാ ലോരായ സാ സംഗ ഹോമേ ഛോരായ ജേകോ ജനം മരന്തേ ഡരായ സാധ ജനാ കി സരണി ഭരായ ജി ജന കോ പ്രഭ ദർശ പ്യാസ നാനക താങ്കേ ബല ബല ജാസ സകല പുരുഖ മേ പുരുഖ പ്രധാന സാ സംഗ ജാ കാ മിട്ടേ അഭിമാൻ ആപസ് കോ ജോ ജാണേ നിച്ചാ സൌ ഗണിയേ സബ്തേ ഉച്ചാ ജാക മന ഹേ സകൽ കീരീന ഹര ഹര നാമ ദിന ഘട ഘട ജീന മനബനേ ബുരാ മിഠാന പേഖ സകല ശ്രേഷ്ഠ സാജന സൂദു

ഗണേ ജഗദീശ് ജീവപണ സൗദസ്കീരാജ് കാട്ട് പൂർണ്ണ പരമ്പരകാ സപനി ബണ താപനായി നാനക് ജീവദേഖായി ഇസ്കാ ബാലനായി സഹാഥ കർണ കരാമൻ സർവകോനാഥ് ആഗ്രഹകാരി ബപ്രാ ജിയോ ജ്യോതിസ്വാവിയോ കബു ഊച്ച നീച മേ ബസ കബു സോഖ ഹാർ ഖരംഗ് ഹസ കബു നേന്ദ ചെന്ദ് വ്യവഹാർ കബു ഊപ ആകാശ പയാൽ കബു ബേതാ ബ്രഹ്മിചാർ നാനക മിലാവണഹാർ കബു നൃത്ത കര ബോപാദ് കബു സ്വയ രഹ ദൻരാത് കബു മഹാക്രോധ ബിഖരാർ കബു സർവകിയോ ഉത്തരവാർ കബു ഹോയ ബഹ ബഡ് രാജ കബു ബിഖാരി നീചകാ സാജാ കബു ആപ കീർത്തമയ ആവ കബു ഭലാ ഭലാ കഹാവ ജ്യോ പ്രഭു രാഖേ തവീ രായ ഗുരുപ്രസാദ് നാനക് സച്ച് കഹേ കബു ഹോയ പണ്ഡിത കരെ ബഖയാന കബു മോഹൻ ധാരി ലാവ ധ്യാന കബു തട തീർത്ഥ ശനാന കബു സി സാധക മുഗ്യാന കബു കീട ഹാസ്ത പതംഗ ഹോയ ജീയ അനക് ജോന പരമേ പരമിയ നാനാ രൂപ ജോ സ്വാംഗി ദിഖാവേ ജോ പ്രഭാവ തവന ചാവ ജോ തസ്ഭാവേ സോയി ഹോയ നാനക് ദുജ അപർണ കോയ കബു സാസംഗത്തെ പാവേ സ്വസ്ഥാനത്തെ ഭവർണയാവ അന്തർവേഗാന പ്രകാശ സ്വസ്ഥാന ക നഹി വിനാശ മന്ത നാമൃതേ കരംഗ സദാ ബസേ പാർ ബ്രഹ്മകാ സംഘ ജ്യോ ജലമേ ജലയായ ഘടാന ത്യോ ജ്യോതി സംഘ ജ്യോ സമാര

ലായ പ്രഭസോയോത്തരമന്ത കുലവന്ത പദമന്ത ജീവന മുഖത്ത് സരിതായ ഭഗവന്ത ധന ധന ധന ജനായ ജിസ് പ്രസാദ സബ് ജഗത് രായ ജനാമന ഹ്യാ സ്വാവോ ജനക സംഗ ചയാവ ന